സുദ്രവിവര കൊടകല് റൈത്തങ്ങക്ക് തോട്ടക്കാരക്ക് പിന്നെ സ്ഥലീകങ്ങക്ക് തൊന്തരായുള്ള മാലവ പിന്നെ ആനെ സംഘർഷത്തിന് സമസ്യന പരിഹാരം മാടോക്ക് കേന്ദ്ര സർക്കാർ ആവശ്യമുള്ള സഹകാര തപ്പാന്ത് കേന്ദ്ര അരണ്യ പിന്നെ പരിസര ഇലക്കര സചിവങ്ങളാണ് ഭൂപേന്ദ്ര യാദവ് അരിച്ചിട്ട് ഇക്കായത്ത് സംസദങ്ങളാണ് യദ്വീർ ഒടയർ അവ കേന്ദ്ര സചിവങ്ങളെ കുത്തു കാമ്പഞ്ചി കൊടുക്കുക്ക് അയണ്ടുള്ള തൊന്തരയുടെ ബഗ്ഗെ അറിവിക്ക കൊടുത്തിഞ്ചെത്ത് സംസദങ്ങളുടെ മനുവിനെ അറിഞ്ഞ സചിവങ്ക കേന്ദ്ര സചിവാലയ ഇതിക്ക വാസസ്ഥലത്തിന് അഭിവൃദ്ധി പിഞ്ഞ പ്രോജക്ട് ടൈഗർ അന്നനെ എലിഫന്റ് യോജന കൂടുന്നതിനൊക്കെ കേന്ദ്ര സർക്കാരത്തിന് പ്രായോജിത യോജനയുടെ രാജ്യ സർക്കാർക്ക് ആർത്ഥിക സഹായം മാടുവാന്ത് എണ്ണിത്ത് ഇതിന്റെ കൂട്ടുക്ക് ദക്ഷിണ ഭാരതത്തില് മാലവ ആന സംഘർഷത്തിന് എതിപ്പിച്ചിടുവക്ക് പ്രാദേശിക കാര്യയോജന തയ്യാറുമാടിനുണ്ട്. ഇതത്തില് ആനയെ വാസമോടോ ജാഗ്രത സുധാരണ ആനക്കാരിടാരുടെ സംരക്ഷണ പിന്നെ നിർവഹണക്ക് സംബന്ധപ്പെട്ടനൊക്കെ അഞ്ച് കാലത്തിലെ കാര്യയോജന തയ്യാറുമാടിത്ത് ഒട്ടു 350 കോടി ഉറുപ്പ്യ കർച്ചപ്പ സാധ്യതയുണ്ട്. ഇതെല്ലാത്ത ഭാരതീയ വന്യജീവി സംസ്ഥ ദക്ഷിണ ഭാരതത്തില് ആനയുടെ സഞ്ചാരത്തിന് ബഗ്ഗെ എച്ചരെടുത്തവക്ക് ടെലിമെട്രി ഉപഗ്രഹ പിന്നെ സമൂഹ സംവഹന ആധാരത്തിലെ എച്ചരത്ര വ്യവസ്ഥ മാടോക്കു തീരുമാനം മാടിത്ത് കൊടക് ജില്ലഞ്ച ലോകായുക്തക്ക് ഇരുന്നിട്ട് 7 പ്രകരണം ബാക്കിയുണ്ട്. 80 പ്രകരണത്തിന് വൈയക്തിക നിലയിൽ അയക്കമാടുവഞ്ച് സംബന്ധപ്പെട്ട അധികാരിയെ പിന്നെ പുക്കാർ കൊടുത്തങ്ങളെ വിചാരണ മാടുവഞ്ച് സമസ്യന പരിഹാരം മാടുവാന്ത് ഉപലോകായുക്ത ന്യായമൂർത്തി കെ എസ് പണീന്ദ്ര ഔ എണ്ണിത്ത് മടിക്കേരിയിലെ ജില്ലാ പഞ്ചായത്ത് സഭാപാടിയിൽ പുക്കാർക്ക് സംബന്ധപ്പെട്ടനൊക്കെ വിചാരണ പിന്നെ പ്രകരണത്തിന് വിലവാരിക്ക് സംബന്ധപ്പെട്ടനൊക്കെ ജില്ല പിന്നെ താലൂക്ക് മട്ടത്തിലെ അധികാരിയെ പുക്കാറുദാരങ്ങളുടെ കൂടെ ചർച്ച മാടുവഞ്ച് അവ തക്കുപുറത്തെത്ത് കാനൂണുക്ക് ഒത്തനൊക്കെ എല്ലാവരും കെലസം മാടുണ്ടു ദേശത്തിലെ ബൊളച്ചക്ക് എല്ലാവരും കൈക്കോട്ടുണ്ടു സമാജത്തിലെ ഉള്ളന്നത്തെ പ്രത്യേക വ്യക്തിക്കും ബതുക്കുക ഹക്കുണ്ട് അയങ്ങൾക്ക് കിട്ടേണ്ട സൗലഭ്യത്തിന് എത്തിച്ചിടുക കെലസാണ്ടെന്ന് എണ്ണിച്ച് 3 ലക്ഷക്കഞ്ച കമ്മി ആദായമുള്ള അന്നത്തെ കുടുംബക്കാർക്ക് കാനൂന സേവാ പ്രാധികാരത്തിൻ്റെ ബണ്ണെ കാനൂനൂർ അറിവ് കൊടുത്തിട്ടുണ്ടെന്ന് എണ്ണിച്ച് ഈ നേരത്ത് ഉപലോകായുക്ത അയങ്ങട ആപ്ത കാര്യദർശി സിവിൽ ന്യായാധീശങ്ങളെന്ന കിരൺ പാട്ടീൽ ജില്ലാധികാരി എസ് ജെ സോംശേഖർ ജില്ലാ പഞ്ചായത്ത് സിഇഒ ആനന്ദ് പ്രകാശ് മീന പോലീസ് വരിഷ്ഠാധികാരി ബിന്ദുമണി കൂടുന്നതിനൊക്കെ ജില്ലാ മട്ടത്തിലെ എല്ലാ ഇലാക്കര അധികാരിയ ഇഞ്ചെത്ത് കർണാടക കൊടവ സാഹിത്യ അക്കാദമി പിന്നെ നാപ്പോക്കൽ കൊടവ സമാജത്തിലെ കൂടുകൂട്ടത്ത് മക്കളുടെ നമ്മനടുത്തോക്ക് ഇക്കായത്ത് നടന്ന ദണ്ഡ് സംസ്ഥാന സഭയിൽ തീരുമാനമാടിത്ത് ഈ കാല അക്ടോബർ 24 പിന്നെ 25 എല്ലാ കൊടവ സമാജക്കാരെ സംഘസംസ്ഥക്കാരെ കൊടവ ഭാഷിക സമാജക്കാരുടെ ഒത്തോർമയിൽ മക്കളുടെ നമ്മനടുത്തോക്ക് അക്കാദമിയുടെ അധ്യക്ഷ അജിനിക്കണ്ഠ മഹേഷ് നാച്ചയ പിന്നെ നാപ്പോക്കൽ കൊടവ സമാജത്തിലെ അധ്യക്ഷ മുണ്ടണ്ട നാണയ എങ്ങടെ മുന്തടത്തനത്ത് നടന്ന സഭയിൽ തീരുമാനമാടിച്ച് മക്കൾക്ക് ബാളപ്പാട്ട് ഉമ്മത്താട്ട് ബൊളക്കാട്ട് കോലാട്ട് താലിപ്പാട്ട് പരിയക്കളെ സംബന്ധം അടുക്ക കൂടുന്നതിനൊക്കെ വിശേഷായത് കൊടവപ്പാട്ടുക്ക് ഭരതനാട്യ അപ്പച്ചക്കവിര 4 നാടകത്തിന് പാട്ടിന പാടുവക്ക് അവകാശ ഇപ്പ രാജ്യത്തിലെ ആരോഗ്യ പിന്നെ കുടുംബ കല്യാണ ഇലക്കര സചിവങ്ങളും കൊടക് ജില്ലയുടെ ഉസ്തുവാരി സചിവങ്ങളും ആണ് യു ടി ഖാദർ നാളെ കൊടക് ജില്ലയുടെ പ്രവാസം മാടുക നാളെ വൈപ്പത്ത് 4 ഗണ്ടയ്ക്ക് ജില്ലാധികാരി കച്ചേരി സഭാപാടിയിൽ പ്രഗതി പരിശീലന സഭ നടത്തുക പ്രവാസോദ്യമ ഇലക്കരാധനയിൽ മടിക്കേരിയുടെ ഓംകാരേശ്വര ദേവസ്ഥാനത്തിന് പക്ക 36.60 ലക്ഷക്കണക്കിൽ കെട്ടിത്തുള്ള ശൌചാലയ പിന്നെ ബട്ടെ ബദലുവാടക്കുള്ള റൂമിന് മടിക്കേരി വിധാനസഭാ ക്ഷേത്രത്തിലെ ശാസകങ്ങളിന് ഡോക്ടർ മന്ത്തർ ഗൌഡ് ഉദ്ഘാടനം മാടിച്ച് ഈ നേരത്തെ തക്ക പറഞ്ഞ ശാസകങ്ങ ദേവസ്ഥാനത്തിന്റെ അഭിവൃദ്ധിക്ക് ഇഞ്ഞച്ചക്കു അനുദാനത്തിന് ബുടുകട മാടുവെന്ന് എണ്ണിച്ച് നാളെ ഞങ്ങളുടെ ബൗസക്ക് ഞങ്ങൾ സ്വച്ഛ പിന്നെ ചായ്ചന്തത്തിലെ പ്രകൃതി അന്നനെ പച്ച പരിസര നിർമ്മാണം മാടുക്ക് സങ്കല്പം മാടുണ്ടെന്ന് ശാസകങ്ങളെന്ന് ഡോക്ടർ മന്ത്തർ ഗൌഡ് എണ്ണിച്ച് ഉത്തര കൊടകര കൂടുമംഗളൂരു സർക്കാരി ഹൈസ്കൂളിൽ ഏർപ്പാട് മാടിത്തിഞ്ച് നമ്മ നടെ ഹസിരിടകെ പരിസരക്കാകി നാവു മക്കളെ പരിസര സംരമ എണ്ണുവ കാര്യക്രമക്ക് മൊഴിയിടുവഞ്ച് സ്കൂളിൽ ഗിടനെടുപ്പഞ്ച് പരിസര ജാഗ്രതി ആന്തോളന കാര്യക്രമക്ക് മൊഴിയിടുവഞ്ച് അവ തക്കപ്പറന്തത്ത് സാലുമറത് തിമ്മക്കട മാതിരി വിദ്യാർത്ഥിയെ ഇഞ്ഞച്ചക്കു ഗീഡത്തിന് നടപ്പിഞ്ച് അതിന് രക്ഷണ മടിച്ചെങ്കിൽ മാത്രം മര ആപ്പാന്ത് എണ്ണിച്ച് കാര്യക്രമത്തിൽ കന്നഡ സാഹിത്യ പരിഷത്ത് ജില്ലാധ്യക്ഷ എം പി കെ ശോകമത് മാജി അധ്യക്ഷ ടി പി രമേശ് ഹൈസ്കൂളിലെ മുഖ്യ ശിക്ഷക ടി ജി പ്രേംകുമാർ തക്കപ്പറന്തത്ത് കർണാടക കൊടവ സാഹിത്യ അക്കാദമിയുടെ 12-ന് കൊടവ പുസ്തക പത്തായത്തിന് തുറപ്പ കാര്യക്രമ പൊന്നംപേട്ടിലുള്ള കിഗേട്ടുനാട് പെരിയ നാഗരികങ്ങളുടെ വേദികര കച്ചേരിയിൽ ഇതേ തിങ്കൾ 8-ന് പൊലക്ക 12 ഗണ്ടയ്ക്ക് നടത്തുവാന്ത് അക്കാദമിയുടെ അധ്യക്ഷങ്ങളാണ് അജിനിക്കണ്ഠ മഹേഷ് നാച്ചയ്യ അരിച്ചിട്ടിത്ത് മടിക്കേരിയിലുള്ള ആർ ടി ഒ കച്ചേരിയിൽ 4.30 കോടി ഉറുപ്പ്യ ഖർച്ചുള്ള നിർമ്മാണ പൊക്കുള്ള സെൻസർ ടെസ്റ്റിംഗ് ട്രാക്ക് മടിക്കേരി ക്ഷേത്രത്തെ ശാസകങ്ങളാണ് ഡോക്ടർ മന്ത്തർ ഗൌഡ് ഭൂമിപൂജ നടത്തിച്ച് കഞ്ചക്കല സചിവങ്ങളാണ് രാമലിംഗ റെഡ്ഡിയെ കൊടകക്ക് ബന്ധിത്തിഞ്ച് സന്ദർഭ കൊടകില് വാഹന ചാലന മാടോക്കപ്പക്ക ലൈസൻസ് പടുത്തോക്ക് ഏർപ്പാട് മാടിത്തിഞ്ച് കച്ചാ റസ്തയിൽ തൊന്തരായുണ്ടെന്ന് അങ്ങ് മനവി മാടിത്തിഞ്ചെത്ത് ഈ ഹിന്നലയിൽ ഇക്കത്തര സാരിക ഇലക്കര സചിവങ്ങ താന്ത്രിക പിന്നെ ആർത്ഥിക അനുമോദന കൊടുത്തിത് ഭൂമിപൂജന നേരത്ത് രാജീവ് ഗാന്ധി പഞ്ചായത്ത് സംഘടന ജില്ലാധ്യക്ഷ നിരമൈന മൂട